മരിച്ച നശാക്കോജി വിശാലത്തിന് ഒക്കോശി വ്യത്യാസത്തിലു കനകത്തിക്കും പിശുത്തിക്കും ഒക്കോശി വ്യത്യാസത്തിലു അങ്ങുജാങ്ങത്തെ ഈ കില്ലിട്ട ഒക്കോജി വ്യത്യാസത്തിട്ട ചൈമന് കത്തിട്ടും അമ്മരുട്ടാവും മക്കുട്ടൂട്ടില്ലിട്ട ജീവങ്ങി ചുമത്തില്ലിട്ട കയ്യൂണി അങ്ങനെ ഉല്ലസ കത്തകൻ ഇശികാജന്നെ അങ്ങനെ ഉല്ലസ കത്തകൻ തിരിയണി തേമന്ന് പിന്നുകുന്ന ചുന്നു കയ്യൂന്നിങ്ങനെ സാവത്തലാവുമ്മൻ ഇക്ക് മറ്റു ഇന്നലസ്സിന് ഒയങ്ങലസ്സനിലും ഇക്ക് മറ്റു ഇന്നലസ്സിന് കയ്യുമ്മറിങ്ങിക്കലാസുനെ തിമിത്തമന്ന ഇശികാജരെ എന്നസുനെ ഒക്കോരുന്നി അറ്റുക ശുക്കറാസുനെ തേമന്ന ഓരോസിമമ്മ ഇക്ക് മല്ലുണിലോ പിങ്ങക്കൊയസ്സുനെ ശിനിക്കട്ട കൊയുസുനെ കല്ലുകളുടെ എന്ന കമ്മൂട്ടിയും ഇങ്ങക്കന്നിങ്ങാത്ത തുഷക്സിങ്ങ പൂവിശുക്കാല ഉപ്പുസുനെ അജിഗിങ്ങിത്തും ഇനിപ്പക്സുനെ തുഷകൊജോയിലാർദ്യ ഉപ്പുസുകു സിങ്ങൂട്ടാവസ്സുനെ അമ്മ അല്ലേ വിവരവുമ്പിതക ഇന്ന അജിഗിങ്ങിറ്റും ഇന്നിപ്പിക്കപ്പോ മണ്ണകവും മറ്റുമ അപ്പുട്ടിയും അജിഗിങ്ങിന്നിങ്ങനും അകത്തുകൊഴുള്ളു തിശിയുള്ളു കമ്മുട്ടിയും ഇങ്ങക്കപ്പിക്കുന്നു അജിഗിങ്ങിറ്റും ഇന്നിപ്പിക്കും അമ്മയുടെ പെട്ടായ്മന്നെ ശനി ഉയർത്തുന്നു ശനിയില്ല ഉയർത്തുന്നു തുഷാങ് ഉയർത്തുന്നില്ല തന്നെ ഇങ്ങനെ കരുക്കാർത്തങ്ങ അതേനെ തന്നെ വിചരത്തുന്ന മണിയിലാസ്യ കുറുജാസ്യത്തിലിട്ടുമ്പോൾ അവരെല്ലാം കൂടെ കാങ്ങട്ട കിമ്മി പുല്ല കുവ്യാശിട്ട് കിമുക്ഷ കുറവുകളും അമിച്ചപ്പെട്ടെങ്കിൽ അന്ന കുറവില്ല തമക്കുവാനും പെക്കുട്ടി പൊൻ കട്ടത്തു കടവുകളിലെ പൊട്ടി ഇല്ലാൻ നിൽക്കും മണിയിലാസ്യം നിൽക്കും ജയമെന്ന ഒരാട്ടും കട്ടത്തു കാങ്ങാൻ ഉത്തരയാ കടത്തു നിറ്റാക്കിയാണ് അമ്മരും മാവുചേച്ചി ഒട്ടാരും ഇട്ട ചുക്കാറ്റാരും ഇട്ട അമ്മാവില്ല പൊരാവല്ലിട്ട തൈക്കുക ഒക്കും നടത്തും മണിയിലാസ്യം നല്ലു മാവുചേച്ചിയും നല്ലു അതൊട്ടുകൻ ഒക്കോ നടത്തും ഇക്ക് മറ്റു ഇന്നണങ്ങും മറ്റ തന്നെ മൗരച്ചിറന്ന ചുക്കാലോട്ടോരൂടെ കട്ട പിശു പിശുപ്പരസ്സിട്ട താച്ചും ടബൂണ കമ്മുട്ടി ശനിയാകുട്ട മാവുന്ന പിശുപ്പരസ്സിട്ട മൗരച്ചിറാൻ നിൽക്കും അമ്മ തന്നെ മണിരാസിറന്ന കച്ച കച്ച പൊട്ടുണി കമ്മുട്ടിയില്ലു ഇന്ന ഒരു കച്ച പൊട്ടുണി അമ്മ തന്നൊക്കെ ഉണ്ടെങ്കിലും മണ്ണുകൊക്കെ അവല്ലാങ്ങുള്ളുണി അന്നുകാങ്ങിക്കര വസ്തുണി ഇക്കിമാവിയിട്ട് ഇന്നലസ്തുണി കിയുണ്ണി കിയുജരുന്ന നസ്തുണി തെങ്മാകുമ്പോൾ കാങ്ങമില്ലുട്ടപ്പോ ചമ്മാവുങ്ങ മണ്ണിയിലെ കത്തുമുൻ ആ പുട്ടിശി കട്ടാവ് ചെറുപ്പൻ അങ്ങോട്ടി ഇല്ലു ശക്തിയാവും മെക്കി നിർത്തും ആ പുട്ടിച്ചാവും മെക്കി നിർത്തും ഉക്കോ നട്ടും മെക്കി നിർത്തും ഞുക്കങ്ങാസുണ്ണി ചെമ്പട്ടവനെ കമ്മുട്ടിന് താന്ന ഇല്ലു ശക്തി ഒട്ടും പിശുപ്പല്ലുണ്ണി ചാവുങ്ങ ഉങ്ങശിക്ഷിലുണി അശുവിലാട്ടപ്പോൾ ഉമ ശിക്ഷിലുണി നുള്ളുകം മല്ലുണ്ണീൻ തൊട്ടുലം മല്ലുണ്ണീൻ ഇങ്ങക്കവിലുവോ ഉപ്പക്ഷുവോ അശുവിലാട്ടപ്പോൾ ആ പുട്ടിത്തേവും ഇന്നിച്ചോ തൈമെന്നപ്പോലോട്ടും നമുക്ക് ഇല്ലുവികജവൻ പുക്കയാകുവേൻ അനുവാത്തിൻ്റെ കുശുവിശുമിങ് മറ്റ നമുക്ക് നുട്ടാവിനീൻ പുക്കയാകുയുങ്ങിറ്റും അപ്പോൾ ചിറ്റാവുന്ന കർത്താവും ഇല്ലുടെ അങ്ങോട്ട് സുഖം